0: ഒന്ന് വിളിക്കും മനസ്സിന് തുക മരക്കി തുക്കറക്കുറോ നീ ആക്കി ഒന്നാവുന്നു ഇരേ കാങ്ങോ മിക്ക മേരെ അയക്കാങ്ങോ ഒരേ തുക്കാങ്ങോ ഇല്ല ഡ്രൈവായിരുന്നു വാങ്ങി
1: Stop Territory Aboriginal Road Sadness. Brought to you by Aboriginal Community Police Officer Bettina Dangaba.
2: That was a Gove FM community service announcement in conjunction with the Nhulunbuy Police NT.
3: FM 106.9.